0: കവിതാ വിലാവ്
1: ലൈവ് എഫ്എം
2: സൈബർ അവകാശേ ലാംകേയ ഹദഗസ്മ ലൈവ് എഫ്എം.